0: കലയക നേരം 11 മണി. സി എം ആർ തമിഴ് എഫ് എം സേതു ചുരുക്കം. തേർഡൽ ചട്ടങ്ങളെ മീളായ്വ ചെയ്യും നാടാളുമടക്കുളു ഇന്ന് മുതൽ തടവയാകെ കൂടിയത്. തേർതൽ മുറമൈ വാക്കാളർ പതിവ് ജനാധിപതി തേർതൽ നാടാളുമന്ത തേർതൽ പോണ്ട അനത്തു തേർതൽ തുടർബാകവും മീളായ്വ ചെയ്യപ്പെടവിരിക്കുന്ന. പുങ്കുടുദ്വീപ് മാണവി വിത്യാ കൊളൈ വിളക്കിൽ മരണതണ്ടനെ വിധിക്കപ്പെട്ട കൈദിയൊരുവർ സിറയിൽ തർക്കൊളി ചെയ്തു കൊണ്ടിരിക്കാർ. കർണാടകാവിൽ മുതൽവർ സിദ്ധരാമയ്യ മറ്റും തുണൈ മുതൽവർ ശിവകുമാർ ആകിയോർക്കിടയിൽ മുതൽവർ പദവിക്ക് പോട്ടി നിലവും നിലയിൽ കോൺഗ്രസ് കക്ഷി ഉയർമട്ടത്തിലിരുന്ന് ഡൽഹി വരുമ്പടി സിദ്ധരാമയ്യാവുക്ക് അളപ്പ് വന്നിരിക്കുന്നത്. ഗാസ നോക്കി മനിതാപമാണ ഉദവികളോട് സെൻ്റ് കൊളിവിലിരുന്ന കനഡിയർകൾ മീതാണ് ഇസ്രേലിന് തവറാണ് നടപടി. ഐക്യനാടുകൾ വിധിമുറകളെ മീറിയ സെയലെന് കനഡിയ വെളിയുറവ് അമച്ചർ അനിത ആനന്ദ് തെരുവിതിരിക്കാർ. ഉലകക്കിന് കാൽപ്പന്താട്ട പോട്ടിയിൽ കലന്നു കൊള്ളും ഈറാനിയ വിളയാട്ട് വീരർകൾ മെക്സിക്കോവിൽ തങ്ങുവതിക്ക് തമതു അരസ് സമ്മതം തെരുവിത്തുള്ളതാക മെക്സിക്കോ ജനാധിപതി തെരുവിത്തിരിക്കാർ. അവർ അമേരിക്കാവിൽ തങ്ങുവതിക്ക് അമേരിക്ക മറുപ്പ് തെരുവിത്തതയടുത്ത് ഇന്ന് തീരുമാനം എടുക്കപ്പെട്ടിരിക്കുന്നത്. സി എം ആർ തമിഴ് എഫ് എം സേതു ചുരുക്കം കേട്ടീർക്കൾ.
1: வணக்கம்
2: வணக்கம்
1: வணக்கம்.
2: இது சிஎம்ஆர் தமிழ் எஃப்எம்.
1: இது சிஎம்ஆர் தமிழ் எஃப்எம்.